നിന്റെ അടുത്ത വിയാളെ ഞങ്ങൾ സാറ സമ്പാളെ ഒന്നെന്താരുണി പാദം പോറ്റീനാ.